0: സുബുദേശന, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: അപ്പി അത് അലുത്ത ദിവസക് നീത് അത് മേ അത് അത് ഗത്തത് ഒക്ടോബർ മാസം ഹത്വനിത
1: ബദാദ
0: ബദാദ ദിവസേ അപ്പി വെടക്കാട്ടി പട്ടാൻ കാരണ കോട്ട് കദ്ദോ പൊടി അതീതയായിട്ട് ബെണബേണ ഇന്നോട്ട് വേടിയ വർത്തമാനി നീത് തമൻസ ഇവനെ തനാകത്തെ പോസിറ്റീവ് വിധിയുടെ ബലനേക്ക് വിശേഷമേ അപ്പിയോഗി റട്ടവല് ഉദവിയായിട്ട് ഹുറുണേ അപ്പി ഗുഡാക് വിളാവട്ട് കിറന്നി അതീതയായിട്ട് ബെണബേണ ഇന്നോ
1: തമാങ്കി വേറെ
0: ഈ ദിവസേ ഒബട്ട വെച്ച് ഒബേ അതിൻ വെച്ച് അത്ത പശുവിയും അത ദിവസത്ത് ഉപ അറിയണവില്ല സഹ ഉപ തവക്കിനിട്ട് ഈ നിസായെങ്കിലും ദിക്കെന്ന് അന്നേം മാനസിക വട്ടപ്പിട്ടാവക്ക് ഒബട്ട് തീയണ്ട പോവാം. അപ്പൊ എമോട്ടും ഹേമ ഹേമ ദിവസ തീനോ ഈയെ ഗന ദുസ്പവറും നിന്നോട്ട് വേടി അത സഹായിട്ട് സാർത്ഥക്കറുകാൻ കോഹമതി കീനിക് വിശേഷം അപ്പിട്ട് വേടിയ വിനസ് അപ്പൊ അവനെ സുതുമഹത്തേക്ക് ഹലബലൻ അത ദിവസം കോഹമതി കീല ഓടെ കോഹമതി കീല യാക്കീനോ യാക്കീനോ അത് അത് ഇത്താമുഹ ദിവസ യാമേ മോഹത്തെ എൻജോയ് കരാൻ അപ്പിട്ട് ബേ മേ മുഹത്ത് എൻജോയ് കരാൻ അപ്പി ഗുഡാക് വിളാട് വിശ്വാസിക്കുന്നു മേ മുഹത്ത് ഹോ ഹേമനത്ത ഈലങ്ക മുഹത്തകേന് അപ്പി കണസാലി ദുഃഖിങ് ബൈങ് സാക്കിങ് ഹേമ ജീവത്തെ ഹെബേ ഉബ ഉബട എത്തി പോസിറ്റീവ് വിധിയുടെ ഇത്തന ആലു ഏകുളങ്ങി ഹലബാല അത് കോഹമത് മേ വീക്കെൻഡ് കോഹമത് ഹിട്ട കോഹം വെയ്ത് ഏകുളാണ് തീനാര ലസ്സന് മൽപ്പിപ്പിനാകെ ബലാപുരത്തോ ആ ഇത് ഈ വകയെ മിനിസും നെസറു കിരിയും എത്തുലി ഉപ ഹേമവേലയും കൗതു വെന്നെ പോഹസാത് മനുസ്സേക്കേനോ പോഹസാത് കീല കിവ് മുതലി ഇന്നവേ സിതുവിലിയാത്തി സഹ സാർത്ഥകാത്തി ഇതിങ് ഏ ഭാവ മതക്കല്ല അപ്പിട്ടുണ അത് ദിവസ പടാങ്ക
1: ഹെട്ട ദിവസം അതീതയായിട്ട് ഭാരതീയ അത് ദിവസം ജീവത്തെ
0: ഓ അതീതയായിട്ട് സാപകിരീമ് നീത് അത് സാ ഹെട്ട സാർത്ഥക്കര ഗനീമട്ട് ഹയ്യാക് പിന്നിനെ ഹതായി വിനാടി ഹെക്കൊള ഹൈവലാണ്.

0: ലക്കൻ്റെ പ്രവൃത്തി സമഗേൻ മമ സുലക്ഷണിയുടെ ശിക്കായതിരി വീര് പ്രവൃത്തി സംസ്കരണി ചന്ദ്രമാര സിംഹ
1: സമ അനുഗ്രഹായ
2: NLP ഹദഹന ലങ്കാവേ വെടിമ തേകി ദിന തേകി അവസ്ഥ വെടിമലുത്രയ NLP ഹദഹന ഒബത് അദമ NLP ഹദഹന ബലാഗാൻ
3: മുഹുതെൻവ കുവനിൻവ കുടുകേന്ന എപാ കോമകിനാവ അല്ലനവ വികുനന നൊൽമുന സമട ദൻദീമൈ ഇബത് വെൻ
1: സായോഗീത അനുഗ്രഹായ സോനാലിക ട്രാക്ടറിയ දැන් දිවයිනපුර ඇති TVS අලෙවි නියෝජිතයන් වෙතින් වටිනා දොරතිකි අල්මාරියක් නොමිලේ TVS ඇග්‍රි බිස්නස් වෙතින් සොනාලිකා ට්‍රැක්ටරය ලකඩ දේශීය ප්‍රවෘත්ති
0: බස්වතිය කණතුලට ලක්වේ බෙන් පුද්ගලයන් 14 දෙනෙක් තුවාල ලැබුවා අරතුර සිදුව තිබෙන්නේ තිරප්පනේ පොලිස් වසමේ ඒ ඩවේ මාර්ගයේ ගල්කුළුඹ ප්‍රදේශයේදී നികവരട്ടിയ സിറ്റാംറാധപുര ദക്വാ ധാവനവോ പൌദ്ഗലിക് ബസ് വത്യാഗ് മാർഗിൻ ഇവതര ഗോസ് ഗസക കെട്ടി അണുതുരസിതുവതിപനവാർക്കല പിരിപുദ്ഗലയ ദുലുസ്തനിക് സഹ കാന്തവന്ദനെ കുത്തുവാൽ ലബ അനുരാധപുര റോഹട്ട് അതുലത്കല ബവായി പോലീസി പവസാനേ ഹൂതി ഇസ്രാൻ കർവൻ അത്പാത് കരകര സിറ്റി യേബനെ ജബൽ ഹവാഷി കലാപയ പേട്ടെ പ്രദേശയക്ക് പാലടിയ തഹവുരുക്കല ബവ് എരട് രാജ്യ ഹമുതാവ് സന്ദഹൻ കല എ യേബൻ ഉദാവ് ബെഹ്യൂമിയാട്ടതേ ഹൂതി ഇസ്രാൻ കർവൻ പാലനേക്കന് പ്രദേശാത്പാത് കരകനീമെ വിശേഷ ബെഹ്യൂബാക് ആരക്ഷക അശ്വാരംഭ കരുതി വരവ ഈട്ട് സൌദിയക്ക ബദ്ധ ആരക്ഷക അശ്വവൃത് സഹായം വ്യതി ബവായി ജാത്യന്തര ബാധ്യ സന്ദഹൻ കലേ മേലുദല ഖണ്ഡ പ്രവൃത്തി പ്രകാശയ പെരുവരെ കൊലഹാട്ട്
4: ස්වාධීන පුවත් එසනින් ඔබේ ජංගම දුරකථනයට ගෙන්වා ගැනීමට ITN News Alerts සිංහල සේවාව සක්‍රිය කරගන්න.
5: ඔබට එල්ලම් RJ හිස්තරක් ITN S ලෙස ටයිප් කර 2299 SMS කරන්න.

0: സ്വർണമയ ഹണ്ടസ്വായാണ് നവതമ റേഡിയോ റിയാലിറ്റിയായി ലക്കണ്ട് ഗോൾഡൻ വോയിസ്.
1: හවස එකේ ඉඳන් හතර වෙනකම් ලක්කඩ ගෝල්ඩන් වොයිස් අහන්න සැදී පැහැදී ඉන්න ඔබට මේ වෙනකොට තරගකරුවන් තරගකාරණියත් තරඟ කරන්නේ කොයි ආකාරයෙන්ද, එකිනෙකාට වෙනස් අභියෝග කොහොමද ඒගොල්ලන්ට ශ්‍රණයකින් ලැබෙන්නේ කියන කාරණාව දැන් හොඳ ආකාරවම පැහැදිලි. සතිය දවස්වල සඳුදා බදාදා දිනයන් හිදී මොන් මේ විදිහටම තරඟ වදිනවා. සිකුරාදා දවසේදී ඔවුන්ට ලැබෙන විනිශ්චය අහන්න පුළුවන්කමක් තියෙනවා FM 93.5 වගේම FM 93.7. මේ වෙනකොට තවත් තරඟකරුවෙක් ඉන්නවා, තරඟ අංකය 35711.
2: ලක්කඩ ගෝල්ඩන් වොයිස් නියෝජනය කරන තරඟ කරු කොහෙන්ද සහෝදරයා එන්නේ? തൂവ കുസും പാലമാത്തെ തമ്മിൽ പാലം റിപ്പാക്കുന്ന വെടുകെട്ട് തൂട്ട് സാഭാഗ്യത്തിന് സിന്ധു ലിയപ്പു
1: ചരിതനുഷ മധുരംഗ
2: മൊറട്ടോ കിവാമം കിയാണ് കൊച്ചിറ ദൈവൽ തീനോദപ്പ മൊറട്ടോ അരട്ടു അക്കിയല അഭിതാകം ധനുഷ ജീവിതം എന്നത് കരൻ
3: യുദ്ധമുദാ ക്രീഡകേക് വിധിയട്ട് അവസര 10 ക്രീഡാ കല ആജാതിക കണ്ടായമിത് ക്രീഡാ കല ബില്ലിയറ്റ് സഹ ഇസ്നോക്കർ ഇസവ് ലോക ശ്രോതാവ് സന്ധാ 2019 ലങ്കാവ് നിയോജന കല
2: ജാതിക സൂര്യക്ക് വിതരണമേ ലോക സൂര്യക്ക്
3: മകേമ വ്യാപാരസ്ഥാന പവത്വാഗന മമ എത്ര ഗീതയുടെ പ്രിയ കരണമാണ്
1: കാഞ്ചന
3: ലക്ഷണി
1: අපි අවස්ථාව ලබා දෙන්න තරඟ අංක 35711 තරඟ කරන්න ධනෝෂ මදුරංගට.

0: ലഖനി പ്രവൃത്തി സമകേൻ മമ സുലക്ഷണി ഉദ്ദേശിക്കായ തിരുവീര് പ്രവൃത്തി സംസ്കരണി ചന്ദന മാരസിംഹ
1: സമ അനുഗ്രഹായ
2: NLP ഹദഹന ലങ്കാവേ വെടിമ തേകി ദിന തേകി അവസ്ഥ വെടിമലുത്രയ NLP ഹദഹന ഒബത് അദമ NLP ഹദഹന ബലാഗൻ
3: മുഹുതെൻവ കുവനിൻവ കുടുകേന്ന എപാ കോമകിനാവത് അല്ലനവ വികുനന നൊല്ലു സമട ദനു ദീമൈ ഇബത് വെന
1: സായോഗീത അനുഗ്രഹായ
4: സോനാലിക ട്രാക്ടറിയ ദൻ ദിവൈനപുര അതി ടിവിഎസ് അലവി നിയോജിതയൻ വെതിൻ വടിനാ ദൊരതുക്കി അൽമാരിയക് നോമിലി ടിവിഎസ് അഗ്രി ബിസിനസ് വെതിൻ സോനാലിക ട്രാക്ടറിയ
0: ഹിടപു അബാധ്യ രോഹിത ബോഗുലകം മഹതാത്രം കുടക്കിടത്തി വരുവ അല്ലാസ് കൊമിസ മകിന്റെ മഹതാത്രം കുടക്കിടത്തി വൈ വാർത്താവാണി ദൂഷണ ചോദനാവക് സംബന്ധി സിന്ധു കെ വിമർശനത്താലവ് ഓ ബലിസാത്രം കൂട്ടക്കിണത്തി വരുവ കാലുകുന വിദ്യാ ദെപാർത്തുമേത്തു അക്കുനു സംബന്ധി അവതാത്മക നിവേദനയാഗ്നി കുത്കല ඒ බස්නාහිර සබරගම වූ බද්‍යම ඌව වයිඹ සහ දකුණු පළාත් වෙන්න අනුරාධපුර සහ බණ්ඩාරම දිස්ත්‍රික් වෙනුවෙන් ගිගරුම් සහිත වැසි ඇතිවන විට එම් ප්‍රදේශවල තාවකාලික තද සුළන් ඇතිවිය හැකි බවයි කාලුගුණ විද්‍යා දෙපාර්තමේන්තුව සඳහන් කළේ අකුණු මගින් සිදුවන අනතුරු අවබෝධ කර ගැනීමට පීවර කණ්ඩා ලෙසත් දෙපාර්තමේන්තුව ජනතාවගෙන් ඉල්ලීමක් කළා ഈശ്വയിൽ ആരക്ഷക്ക് അഞ്ച് ബട്ടഹിർ എവരേ പ്രദേശകേപ്പേക്കട്ട് എതിരെ നീതിയെ പനവാതി വനവ വിശേഷ സോദിസി ബഹും അഗ്നസിതുക്കലബായി ജാത്യാന്തര ബാധ്യപവസാനെ ദിവസ കേപ്പേക്കറന്തിസിറ്റി പുത്കലേൻ പെരിസാഗ് ഔൻഗെ അത്തരങ്കൂട്ട് പത്വന ഈശ്വായിൽ പ്രഹാര ഹേതുവെൻ മേഗിയ പലസ്തീന ജാതിക്യാൻ സിഹിപത് കരമേൻ സെമുരു മഗ്ന സംവിധാനയ കരുതി വനവ സ്മാരകയ കടാ തവീമിട്ട് ഈശ്വാല ആരക്ഷക അഞ്ച് കട്ടയത്തു കലബായി ജാത്യാന്തര ബാധ്യപവസാനെ മിനകലാഖണ്ഡ പ്രവൃത്തി പസ്വരു തുരട്ട്
5: സ്വാധീന പുവത് എസനിൻ ഒബേ ജംഗമ ദുരകഥനേട്ട് ഗെൻവാ ഗനീമത്ത് ITN ന്യൂസ് അലേർട്ട്സ് സിംഹല സേവാവ സക്രിയ കരഗാൻ
6: മൊബിറ്റെൽ നാം RJ ഹിസ്തരക് ITN SLS ടൈപ്പ് കര 2299 SMS കരന്നെ